0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. പരിശുദ്ധ ത്രിത്വത്തിന്റെ പേരിൽ വാല്ലെ പിയത്രയിലുള്ള തീർത്ഥാടന കേന്ദ്രത്തിലെത്തി പ്രാർത്ഥിച്ച് ലിയോ 14-ാമൻ പാപ്പ റോമിൽ നിന്ന് 100-ഓളം കിലോമീറ്ററുകൾ അകലെയുള്ള ഈ തീർത്ഥാടന കേന്ദ്രത്തിലെത്തിയ പാപ്പ അവിടെയുള്ള പരിശുദ്ധ ത്രിത്വത്തിന്റെ ചിത്രത്തിന് മുന്നിലെത്തി പ്രാർത്ഥിക്കുകയും തീർത്ഥാടന കേന്ദ്രത്തിലുണ്ടായിരുന്ന ആളുകൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തുവെന്ന് തീർത്ഥാടന കേന്ദ്രം റെക്ടർ മോൺസിഞ്ഞോർ അൽബേർത്തോ പോൺസി അറിയിച്ചു. തന്റെ സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായി പാപ്പ ഒരു കാസ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് നൽകിയെന്നും അവിടെയുണ്ടായിരുന്ന ആളുകൾക്ക് കുന്തകൾ സമ്മാനിച്ചുവെന്നും മോൺസിഞ്ഞോർ പോൺസി കൂട്ടിച്ചേർത്തു. 2000 ഒക്ടോബർ 3-ാം തീയതി വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പയും ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ സന്ദർശനം നടത്തിയിരുന്നു. സുബിയാക്കോയിലെ വിശുദ്ധ ബെനഡിക്റ്റിന്റെയും വിശുദ്ധ സ്കൊളാസ്റ്റിക്കയുടെയും ആശ്രമങ്ങൾ സന്ദർശിച്ച് ലിയോ 14-ാമൻ പാപ്പ ജൂലൈ 22 ബുധനാഴ്ച രാവിലെ വാല്ലെ പിയത്രയിലെ പരിശുദ്ധ ത്രിത്വത്തിന്റെ പേരിലുള്ള തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ച ശേഷമാണ് പരിശുദ്ധ പിതാവ് സുബിയാക്കോയിലെത്തിയത്. ലോകസമാധാനത്തിനായി പ്രാർത്ഥിക്കാൻ ഏവരെയും ആഹ്വാനം ചെയ്ത പാപ്പ സന്യസ്ത സമൂഹത്തിനൊപ്പം പ്രാർത്ഥിക്കുകയും അവർക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുകയും ചെയ്ത ശേഷമാണ് ജൂലൈ മാസത്തിൽ താമസിക്കുന്ന കസ്തെൽ ഗാന്തോൾഫോയിലെ അപ്പസ്തോലിക കൊട്ടാരത്തിലേക്ക് മടങ്ങിയതെന്ന് പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് അറിയിച്ചു. സഭയും ബെനഡിക്റ്റൻ പാരമ്പര്യവും തമ്മിലുള്ള ബന്ധം പുതുക്കുന്നതായിരുന്നു വിശുദ്ധ ബെനഡിക്റ്റ് തന്റെ ആധ്യാത്മിക യാത്ര സമാരംഭിച്ച ഈയിടത്തേക്കുള്ള ലിയോ പാപ്പായുടെ സന്ദർശനമെന്നും അത് പ്രാർത്ഥനയ്ക്കും ദൈവവചന ശ്രവണത്തിനും ആഹ്വാനം ചെയ്യുന്നതായിരുന്നുവെന്നും സുബിയാക്കോ ആശ്രമത്തിന്റെ ആബട്ട് ഫാദർ മൌറോ മെയാച്ചി അറിയിച്ചു. ഏഷ്യയിലെ സഭ ഒരുമിച്ചു സഞ്ചരിക്കാനും സിനഡാത്മകമായി പ്രവർത്തിക്കാനും കൂടുതലായി പരിശ്രമിക്കണമെന്ന് സുവിശേഷവത്കരണത്തിനായുള്ള വത്തിക്കാൻ ഡികാസ്റ്ററി പ്രോപ്രിഫെക്ട് കർദിനാൾ ലൂയിസ് അന്റോണിയോ താഗ്ലെ. ഏഷ്യൻ മിത്രാൻ സമിതികളുടെ ഫെഡറേഷൻ അതിന്റെ 12-ാമത് പ്ലീനറി സമ്മേളനത്തിന്റെ ഭാഗമായി ജക്കാർത്തയിൽ ഒരുമിച്ചുകൂടിയ അവസരത്തിൽ ജൂലൈ 22 ബുധനാഴ്ച നടന്ന ധ്യാനത്തിൽ പ്രാരംഭ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സഭാപ്രവർത്തനങ്ങളുടെയും സിനഡാത്മകതയുടെയും വിജയത്തെ വേഗതയോ കാര്യക്ഷമതയോ മാത്രം ഉപയോഗിച്ച് അളക്കരുതെന്നും കരുണാപൂർവമായ സഹകരണത്തോടെയുള്ള യാത്ര ഏറെ പ്രധാനപ്പെട്ടതാണെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. യേശുക്രിസ്തുവുമായുള്ള ആഴമേറിയ ബന്ധത്തിനും മനുഷ്യർ തമ്മിലുള്ള സൗഹൃദാനുഭവത്തിനും പ്രാധാന്യം കൊടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടതായി ഫീദസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. 2-ാം വത്തിക്കാൻ കൗൺസിലിനു ശേഷം പത്രോസിന്റെ പിൻഗാമികളുടെ ചരിത്രം ആഗോള ഐക്യമെന്ന സ്വർണച്ചരടിൽ കോർക്കപ്പെട്ടതാണെന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ. സമാധാനത്തിന്റെ ഈസ്റ്റർ ജൂൺ 23-ാമൻ മുതൽ ലിയോ 14-ാമൻ വരെ 2033-ലെ ജൂബിലിയിലേക്ക് എന്ന പേരിൽ അന്റോണിയോ പ്രത്സിയോസി എന്ന മാധ്യമപ്രവർത്തകൻ പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ജൂലൈ 22 ബുധനാഴ്ച റോമിൽ നടന്ന ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി. മാനവികതയ്ക്കു ചേരാത്ത യുദ്ധം അവസാനിപ്പിക്കാൻ സമാധാനത്തിന്റെ ഒരു ഈസ്റ്ററാണ് നമുക്ക് ആവശ്യമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. പുസ്തകപ്രസാധന ചടങ്ങിൽ സംബന്ധിച്ച ഇറ്റലിയുടെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യങ്ങൾക്കും അന്താരാഷ്ട്ര സഹകരണത്തിനുമായുള്ള മന്ത്രിയുമായ അന്റോണിയോ തജാനി ജനതകൾക്കിടയിൽ ഐക്യമുണ്ടാകാൻ വേണ്ടി പരിശ്രമിക്കാൻ ക്രൈസ്തവർക്കുള്ള കടമ പ്രത്യേകം പരാമർശിച്ചു. ലോകത്ത് സമാധാനം അകലെയാണെന്ന തോന്നലുളവാക്കുന്ന യുദ്ധങ്ങളും സംഘർഷങ്ങളുമാണ് അരങ്ങേറുന്നതെന്നും സമാധാന ചർച്ചകളും സഹവർത്തിത്വം പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളുമാണ് ഇന്നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമെന്നും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ. മാധ്യമപ്രവർത്തകനായ അന്റോണിയോ പ്രത്സിയോസിയുടെ പുസ്തക പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ജൂലൈ 22 ബുധനാഴ്ച റോമിൽ നടന്ന ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയ വേളയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഉക്രൈനിൽ സമാധാനം നിലനിൽക്കുന്നില്ലെന്നും ഇറാൻ പ്രതിസന്ധിയിൽ അനുരഞ്ജന ചർച്ചകൾ പുനരാരംഭിക്കേണ്ട ആവശ്യമുണ്ടെന്നും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി അഭിപ്രായപ്പെട്ടു. അതേസമയം ഇറാനിലെ നിലവിലെ സങ്കീർണമായ അവസ്ഥയെക്കുറിച്ച് വത്തിക്കാൻ നയതന്ത്രജ്ഞൻ കൂടിയായ കർദിനാൾ പരോളിൻ ആശങ്ക പ്രകടിപ്പിച്ചു. മതിലുകളല്ല പരസ്പര സഹകരണത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും പാലങ്ങളാണ് പണിയേണ്ടതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ 14-ാമൻ പാപ്പ രചിച്ച ആദ്യ ചാക്രിക ലേഖനം മഞ്ഞീഫിക്ക ഉമാനിത്താസിന്റെ 1-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള ഖണ്ഡികകളുടെ അപഗ്രഥനമാണ് നാം ശ്രവിക്കുന്നത്.

കാലഘട്ടങ്ങളുടെ വെല്ലുവിളികളെ എടുത്തുകാണിക്കുന്നതിനും അവയ്ക്കു മധ്യത്തിൽ ധാർമ്മികമായ ഒരു അടിത്തറയോടുകൂടി എങ്ങനെ ജീവിക്കാമെന്ന് ഉദ്ബോധിപ്പിക്കുന്നതുമാണ് പരിശുദ്ധ പിതാക്കന്മാരുടെ ചാക്രിക ലേഖനങ്ങൾ. സാമൂഹികമായ പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുവാനും അവയ്ക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുവാനും മാത്രമല്ല, മനുഷ്യനെ അവന്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവയാണ് ഇത്തരം ചാക്രിക ലേഖനങ്ങൾ. വ്യാവസായിക വിപ്ലവം കൊടുമ്പിരി കൊണ്ട അവസരത്തിൽ അവ മനുഷ്യന്റെ അന്തസ്സിനെപ്പോലും ചോദ്യം ചെയ്യുവാൻ തുടങ്ങിയപ്പോഴാണ് ഒരു പ്രവാചക ശബ്ദം പോലെ ലിയോ 13-ാമൻ പാപ്പായുടെ റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം പ്രസിദ്ധീകരിക്കപ്പെടുന്നതും. അത് മനുഷ്യജീവന്റെ അന്തസ്സിനെ വീണ്ടെടുക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നയിച്ചതും. കാലങ്ങൾക്കിപ്പുറം ലിയോ 14-ാമൻ പാപ്പായും സമൂഹം അഭിമുഖീകരിക്കുന്ന മറ്റൊരു വെല്ലുവിളിയെ, അതായത് സാങ്കേതികതയുടെ അതിപ്രസരത്തിൽ വിസ്മരിക്കപ്പെടുന്ന മാനവിക അന്തസ്സിനെ വീണ്ടെടുക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് മഞ്ഞീഫിക്ക ഉമാനിതാസ് എന്ന മറ്റൊരു ചാക്രിക ലേഖനത്തിന് രൂപം നൽകിയിരിക്കുന്നു. ഇതിനോടകം വിവിധ ഭാഷകളിൽ കോടിക്കണക്കിന് ആളുകളാണ് ഈ ലേഖനം വായിക്കുകയും അതിലെ ഉള്ളടക്കങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ചാക്രിക ലേഖനത്തിന്റെ 23 മുതലുള്ള ഖണ്ഡികകളാണ് നാം ഇനി വിചിന്തനം ചെയ്യുന്നത്. സത്യവും നന്മയും സൗന്ദര്യവും ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന എല്ലാവരെയും സഭ തന്റെ സഹയാത്രികരായി കണക്കാക്കുന്നു എന്ന വാചകത്തോടെയാണ് 23-ാമത് ഖണ്ഡിക ആരംഭിക്കുന്നത്. ഇത് സഭയുടെ സാമൂഹികമായ മാനം എടുത്തുകാണിക്കുന്നു. കാലത്തിന്റെ അടയാളങ്ങളെ കേൾക്കുവാനും തിരിച്ചറിയുവാനും വ്യാഖ്യാനിക്കുവാനും ആഹ്വാനം ചെയ്യുന്ന 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ അജപാലന ശൈലി സ്വീകരിച്ചുകൊണ്ട് എല്ലാവരെയും കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു മാതാവെന്ന നിലയിൽ ഏവരെയും ചേർത്തുപിടിക്കുന്നതാണ് സഭയുടെ സ്വഭാവം എന്നതും പാപ്പ വിശദീകരിക്കുന്നു. അതിനാൽ സത്യമറിയിക്കുവാൻ ആരെയും ഭയപ്പെടാത്ത സഭയെയാണ് പാപ്പ എടുത്തുകാണിക്കുന്നത്. ഇതുതന്നെയാണ് അപ്രിയ സത്യങ്ങളെപ്പോലും പരിശുദ്ധ പിതാക്കന്മാർ അഭിസംബോധന ചെയ്യുന്നതിന് കാരണവും. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ലോകത്തെ നോക്കിക്കാണുന്ന സഭ ശാസ്ത്രീയമായ അറിവുകളെ ഭയപ്പെടുന്നില്ല, മറിച്ച് നീതിയുടെയും സമാധാനത്തിന്റെയും പാതകൾ വെട്ടിത്തെളിക്കുവാൻ ദൈവവചനം നൽകുന്ന മാനദണ്ഡങ്ങളെ സാമൂഹിക പശ്ചാത്തലത്തിൽ പ്രയോഗിക്കുവാൻ തത്വശാസ്ത്രത്തിന്റെയും സാമൂഹിക ശാസ്ത്രങ്ങളുടെയും സഹായം അത്യന്താപേക്ഷിതമാണെന്ന് സഭ തിരിച്ചറിയുന്നു. ഇതാണ് പല കാര്യങ്ങളിലും അന്തിമമായ ഒരു വാക്ക് നൽകുവാനോ അതിൽ എല്ലാറ്റിനെയും ഒതുക്കി നിർത്തുവാനോ സഭ ആഗ്രഹിക്കാതെ പല ശാസ്ത്ര ഗവേഷണങ്ങളെയും ഗൗരവകരവും വിശ്വസ്തവുമായ സംവാദങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് കാരണം. ഇതാണ് പരിശുദ്ധ പിതാക്കന്മാർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന സംഭാഷണത്തിന്റെ പാത. സുവിശേഷവും മാനുഷിക വിജ്ഞാനങ്ങളും തമ്മിലുള്ള ഈ ഫലപ്രദമായ സംഭാഷണങ്ങളാണ് മഞ്ഞീഫിക്ക ഉമാനിത്താസ് പോലെയുള്ള സാമൂഹിക പഠനങ്ങളുടെ അടിസ്ഥാനം. സുവിശേഷ മൂല്യങ്ങൾ ആധുനിക രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളിൽ എങ്ങനെ നടപ്പിലാക്കാം എന്ന് മനസ്സിലാക്കുവാൻ ഈ ശാസ്ത്രങ്ങൾ സഹായിക്കുന്നു. സഭയുടെ സാമൂഹിക പ്രബോധനമെന്നത് ദ്രുതഗതിയിലുള്ള പരിഹാരങ്ങളല്ല, മറിച്ച് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ സഹായിക്കുന്ന മൂല്യങ്ങളുടെയും തത്വങ്ങളുടെയും ഒരു ശേഖരമാണ്. പൊതുവായ വിവേചനത്തിന് ഒരു പിന്തുണ കൂടി ഈ പ്രബോധനങ്ങൾ നൽകുന്നു. പൊതുനന്മയ്ക്കും മനുഷ്യ അന്തസ്സിനുമായി പ്രവർത്തിക്കുന്നവർക്ക് ഒരു ധാർമ്മിക പിന്തുണയും വിവേചനത്തിനുള്ള വെളിച്ചവും ഇത് പ്രദാനം ചെയ്യുന്നു. അതിനാൽ സത്യമെന്നത് ഒരു കൂട്ടർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, മറിച്ച് എല്ലാവരുമായും പങ്കുവയ്ക്കേണ്ട ഒന്നാണെന്ന ബോധ്യമാണ് സഭയുടെ ഈ പ്രബോധനങ്ങൾ സമൂഹത്തിന് സമർപ്പിക്കപ്പെടുന്നതിന് കാരണം. സത്യം സംരക്ഷിക്കപ്പെടേണ്ട ഒരു ഭൂപ്രദേശമല്ല, മറിച്ച് പങ്കുവയ്ക്കേണ്ട ഒരു നന്മയാണ് എന്ന ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അധികാരത്തിന്റെ ഇടങ്ങൾ പിടിച്ചെടുക്കുന്നതിനേക്കാളും സാംസ്കാരിക കോട്ടകൾ കാത്തുസൂക്ഷിക്കുന്നതിനേക്കാളും പ്രധാനം നന്മയുടെ പ്രക്രിയകൾ ആരംഭിക്കുകയും അവ പക്വത പ്രാപിക്കുവാൻ അനുവദിക്കുകയും ചെയ്യുക എന്നതാണെന്ന് ലിയോ 14-ാമൻ പാപ്പ വിശദീകരിക്കുന്നു. സത്യത്തെക്കുറിച്ചുള്ള സഭയുടെ ആഴത്തിലുള്ള കാഴ്ചപ്പാടാണ് ഇവിടെ വ്യക്തമാകുന്നത്. സുവിശേഷ സത്യം മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല, മറിച്ച് സംസ്കാരങ്ങളുടെയും ജീവിതങ്ങളുടെയും ഇടയിൽ സ്വാഭാവികമായി വളരേണ്ട ഒന്നാണെന്നും കൂട്ടായ്മയുടെ പ്രാധാന്യത്തെ അനുസ്മരിച്ചുകൊണ്ട് പാപ്പ ഉദ്ബോധിപ്പിക്കുന്നു. ഈ വൈവിധ്യത്തെ വിശദീകരിക്കുവാൻ പോളിഹൈഡ്രൺ എന്ന ചിത്രം പാപ്പ ഉപയോഗിക്കുന്നു. പല മുഖങ്ങളുള്ള ഈ രൂപം ഒരേ സത്യത്തെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് പ്രതിഫലിപ്പിക്കുന്നു. കാരണം
സുവിശേഷത്തിന്റെ സത്യം വ്യത്യസ്ത കോണുകളിൽ നിന്ന് വിവിധ രീതികളിൽ പ്രതിഫലിപ്പിക്കുന്നതിനെ തിരിച്ചറിയുവാനും സ്വീകരിക്കുവാനും ഏവർക്കും സാധിക്കണമെന്നും പാപ്പ ഈ ചിത്രത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു. ഏകവും അതേസമയം ബഹുരൂപവുമായ സത്യത്തോടുള്ള ഈ തുറന്ന മനോഭാവം സഭയുടെ കാത്തോലികതയെ ആഴത്തിൽ പ്രകടിപ്പിക്കുന്നു. സഭയുടെ കാത്തോലികത അല്ലെങ്കിൽ സാർവത്രികത എന്നത് കേവലമൊരു ഭൂപ്രദേശത്തെ സംബന്ധിക്കുന്നതല്ല, മറിച്ച് അത് സഭയുടെ തുറന്ന മനോഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ലോകത്തിലെ സകല സംസ്കാരങ്ങളിലും ജനതകളിലും സഭ ലയിച്ചു ചേർന്നിരിക്കുന്നു. ദൈവജനത്തിനുള്ളിലെ വിവിധ വിളികളും സംസ്കാരങ്ങളും പരസ്പരം പൂരകങ്ങളായി മാറണം. വിശുദ്ധ പോൾ ആറാമൻ പാപ്പ പഠിപ്പിച്ചതുപോലെ ലോകത്തിലെ എല്ലാ സാമൂഹിക പ്രശ്നങ്ങൾക്കും ഒരൊറ്റ ഉത്തരം നൽകുവാൻ സാമൂഹിക പ്രബോധനത്തിന് സാധിക്കില്ല. ഓരോ പ്രാദേശിക സഭയും തങ്ങളുടെ നാടിന്റെ യാഥാർത്ഥ്യങ്ങൾക്കനുസരിച്ച് സുവിശേഷത്തെ വായിക്കുവാൻ ബാധ്യസ്ഥരാണ്. ദൗത്യത്തിന്റെ സാർവത്രികതയും പ്രാദേശികമായ വേരുകളും തമ്മിലുള്ള ഈ സന്തുലിതാവസ്ഥ സഭയുടെ ചൈതന്യമാണ്. ഓരോ സമൂഹവും പരസ്പര കൈമാറ്റത്തിലൂടെയും പൂർണമായ കൂട്ടായ്മയിലേക്കുമുള്ള പൊതുവായ പരിശ്രമത്തിലൂടെയും സഭ മുഴുവനെയും മുൻപോട്ട് നയിക്കുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. സഭയുടെ സാമൂഹിക പ്രബോധനമെന്നത് തത്വങ്ങളുടെയോ നിയമങ്ങളുടെയോ ഒരു കൈപുസ്തകമല്ല, മറിച്ച് സമൂഹത്തിന്റെ വിവേചനത്തിനുള്ള ഒരു യാത്രയാണെന്നും പാപ്പ എടുത്തു പറയുന്നു. കാലത്തിന്റെ അടയാളങ്ങളാൽ ചോദ്യം ചെയ്യപ്പെടുവാൻ അനുവദിക്കപ്പെട്ടുകൊണ്ട് സുവിശേഷത്തിന്റെ നിത്യസത്യവും ചരിത്രത്തിലെ സങ്കീർണമായ ചോദ്യങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ നിന്നുമാണ് ഇത് ജന്മമെടുക്കുന്നത്. മനുഷ്യാന്തസ് തകർക്കപ്പെടുമ്പോഴും രാഷ്ട്രീയം മനുഷ്യത്വത്തിന് വിരുദ്ധമാകുമ്പോഴും സഭ ശബ്ദമുയർത്തണം. എന്നാൽ അത് അധികാരം സ്ഥാപിക്കുവാനല്ല, മറിച്ച് കൂട്ടായ്മയെ സേവിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നോക്കുമ്പോൾ സാമൂഹിക പ്രബോധനം എന്നത് ചരിത്രത്തിലെ കൂട്ടായ്മയുടെ ദൈവശാസ്ത്രമായി മാറുന്നു. അത് വെറുമൊരു പ്രസംഗമല്ല, മറിച്ച് സംവാദവും പ്രവചനവുമായി മാറുന്ന ദൈവവചനമാണ്. അതുകൊണ്ട് സഹോദരങ്ങളുടെ അന്തസ്സ് തകർക്കപ്പെടുമ്പോൾ, രാഷ്ട്രീയം മാനുഷിക ദുരന്തങ്ങളോട് പ്രതികരിക്കാതിരിക്കുമ്പോൾ, സാമ്പത്തികം വ്യക്തികൾക്കെതിരായി മാറുമ്പോൾ, അല്ലെങ്കിൽ ശാസ്ത്രം അതിന്റെ പരിധികൾ ലംഘിക്കുമ്പോൾ, സഭ മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളോടും ഇതര മതസ്ഥരോടും ചേർന്ന് തന്റെ ശബ്ദമുയർത്തണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്യുന്നു. ഫ്രാൻസിസ് പാപ്പായുടെ ലൗദാത്തോ സി, ഫ്രത്തേലി തൂത്തി എന്നിവയിൽ വിവരിച്ചിട്ടുള്ള കാര്യങ്ങൾ വ്യവസ്ഥാപിതമായി ആവർത്തിക്കുന്നില്ല എങ്കിലും ലിയോ പതിനാലാമൻ പാപ്പായുടെ ചാക്രിക ലേഖനം ഒരു പാരമ്പര്യത്തിന്റെ തുടർച്ചയാണെന്ന് എടുത്തു പറയുന്നു. സഭയുടെ പ്രബോധനത്തിൽ രണ്ടു വശങ്ങളുണ്ട്. ഒന്ന്, ഒരിക്കലും മാറാത്ത വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങൾ, ഉദാഹരണത്തിന് മനുഷ്യാന്തസ്, സ്നേഹം, നീതി എന്നിവയൊക്കെയാണവ. രണ്ട്, ലോകത്തിലെ പുതിയ പ്രശ്നങ്ങളെ, ഉദാഹരണത്തിന് കാലാവസ്ഥാ വ്യതിയാനം, ഡിജിറ്റൽ യുഗം എന്നിവയൊക്കെ അഭിമുഖീകരിക്കുവാനുള്ള സഭയുടെ പുതിയ രീതികൾ. ഇവ രണ്ടും പരസ്പര പൂരകങ്ങളാണെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. സഭയെ ഒരു ആധിപത്യ സ്ഥാപനമായല്ല, മറിച്ച് ലോകത്തിന്റെ പ്രശ്നങ്ങളിൽ പങ്കുചേരുന്ന, ശാസ്ത്രത്തെ ആദരിക്കുന്ന, വിനയത്തോടെ സംവാദത്തിന് തയ്യാറാകുന്ന ഒരു കൂട്ടായ്മയായിട്ടാണ് പാപ്പ ഈ ഖണ്ഡികകളിൽ ചിത്രീകരിക്കുന്നത്. സഭയുടെ സാമൂഹിക പ്രബോധനം കേവലം വാക്കുകളല്ല, മറിച്ച് മനുഷ്യന്റെ അന്തസ് കാത്തുസൂക്ഷിക്കുവാനുള്ള പ്രായോഗികമായ സ്നേഹത്തിന്റെ പാതയാണെന്നും ഓരോ വിശ്വാസിയും തന്റെ ചുറ്റുമുള്ള ലോകത്തെ സുവിശേഷത്തിന്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണുവാനും നീതിക്കായി പ്രവർത്തിക്കുവാനും തയ്യാറാവണമെന്നും പാപ്പ ആഹ്വാനം ചെയ്യുന്നു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ലിജോ ചെമ്പകശ്ശേരിലിന്റെ വരികൾക്ക് ജോജി ജോൺസ് സംഗീതം പകർന്ന ഗാനം. ആലാപനം മധു ബാലകൃഷ്ണൻ.

0: വാർത്തകൾ. പരിശുദ്ധ ത്രിത്വത്തിന്റെ പേരിൽ വാല്ലെ പിയത്രയിലുള്ള തീർത്ഥാടന കേന്ദ്രത്തിലെത്തി പ്രാർത്ഥിച്ച് ലിയോ 14-ാമൻ പാപ്പ റോമിൽ നിന്ന് 100-ഓളം കിലോമീറ്ററുകൾ അകലെയുള്ള ഈ തീർത്ഥാടന കേന്ദ്രത്തിലെത്തിയ പാപ്പ അവിടെയുള്ള പരിശുദ്ധ ത്രിത്വത്തിന്റെ ചിത്രത്തിന് മുന്നിലെത്തി പ്രാർത്ഥിക്കുകയും തീർത്ഥാടന കേന്ദ്രത്തിലുണ്ടായിരുന്ന ആളുകൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തുവെന്ന് തീർത്ഥാടന കേന്ദ്രം റെക്ടർ മോൺസിഞ്ഞോർ അൽബേർത്തോ പോൺസി അറിയിച്ചു. തന്റെ സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായി പാപ്പ ഒരു കാസ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് നൽകിയെന്നും അവിടെയുണ്ടായിരുന്ന ആളുകൾക്ക് കുന്തകൾ സമ്മാനിച്ചുവെന്നും മോൺസിഞ്ഞോർ പോൺസി കൂട്ടിച്ചേർത്തു. 2000 ഒക്ടോബർ 3 വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പയും ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ സന്ദർശനം നടത്തിയിരുന്നു. സുബിയാക്കോയിലെ വിശുദ്ധ ബെനഡിക്റ്റിന്റെയും വിശുദ്ധ സ്കൊളാസ്റ്റിക്കയുടെയും ആശ്രമങ്ങൾ സന്ദർശിച്ച് ലിയോ 14-ാമൻ പാപ്പ ജൂലൈ 22 ബുധനാഴ്ച രാവിലെ വാല്ലെ പിയത്രയിലെ പരിശുദ്ധ ത്രിത്വത്തിന്റെ പേരിലുള്ള തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ച ശേഷമാണ് പരിശുദ്ധ പിതാവ് സുബിയാക്കോയിലെത്തിയത്. ലോകസമാധാനത്തിനായി പ്രാർത്ഥിക്കാൻ ഏവരെയും ആഹ്വാനം ചെയ്ത പാപ്പ സന്യസ്ഥ സമൂഹത്തിനൊപ്പം പ്രാർത്ഥിക്കുകയും അവർക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുകയും ചെയ്ത ശേഷമാണ് ജൂലൈ മാസത്തിൽ താമസിക്കുന്ന കസ്തേൽ ഗാന്തോൾഫോയിലെ അപ്പസ്തോലിക കൊട്ടാരത്തിലേക്ക് മടങ്ങിയതെന്ന് പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് അറിയിച്ചു. സഭയും ബെനഡിക്റ്റൻ പാരമ്പര്യവും തമ്മിലുള്ള ബന്ധം പുതുക്കുന്നതായിരുന്നു വിശുദ്ധ ബെനഡിക്റ്റ് തന്റെ ആധ്യാത്മിക യാത്ര സമാരംഭിച്ച ഈയിടത്തേക്കുള്ള ലിയോ പാപ്പായുടെ സന്ദർശനമെന്നും അത് പ്രാർത്ഥനയ്ക്കും ദൈവവചന ശ്രവണത്തിനും ആഹ്വാനം ചെയ്യുന്നതായിരുന്നുവെന്നും സുബിയാക്കോ ആശ്രമത്തിന്റെ ആബട്ട് ഫാദർ മൌറോ മെയാച്ചി അറിയിച്ചു. ഏഷ്യയിലെ സഭ ഒരുമിച്ചു സഞ്ചരിക്കാനും സിനഡാത്മകമായി പ്രവർത്തിക്കാനും കൂടുതലായി പരിശ്രമിക്കണമെന്ന് സുവിശേഷവത്കരണത്തിനായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി പ്രോപ്രിഫെക്ട് കർദിനാൾ ലൂയിസ് അന്റോണിയോ താഗ്ലെ. ഏഷ്യൻ മിത്രാൻ സമിതികളുടെ ഫെഡറേഷൻ അതിന്റെ 12-ാമത് പ്ലീനറി സമ്മേളനത്തിന്റെ ഭാഗമായി ജക്കാർത്തയിൽ ഒരുമിച്ചുകൂടിയ അവസരത്തിൽ ജൂലൈ 22 ബുധനാഴ്ച നടന്ന ധ്യാനത്തിൽ പ്രാരംഭ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. സഭാപ്രവർത്തനങ്ങളുടെയും സിനഡാത്മകതയുടെയും വിജയത്തെ വേഗതയോ കാര്യക്ഷമതയോ മാത്രം ഉപയോഗിച്ച് അളക്കരുതെന്നും കരുണാപൂർവമായ സഹകരണത്തോടെയുള്ള യാത്ര ഏറെ പ്രധാനപ്പെട്ടതാണെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. യേശുക്രിസ്തുവുമായുള്ള ആഴമേറിയ ബന്ധത്തിനും മനുഷ്യർ തമ്മിലുള്ള സൗഹൃദാനുഭവത്തിനും പ്രാധാന്യം കൊടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടതായി ഫീദസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. 2-ാം വത്തിക്കാൻ കൌൺസിലിനുശേഷം പത്രോസിന്റെ പിൻഗാമികളുടെ ചരിത്രം ആഗോള ഐക്യമെന്ന സ്വർണച്ചരടിൽ കോർക്കപ്പെട്ടതാണെന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ. സമാധാനത്തിന്റെ ഈസ്റ്റർ ജൂൺ 23-ാമൻ മുതൽ ലിയോ 14-ാമൻ വരെ 2033 ജൂബിലിയിലേക്ക് എന്ന പേരിൽ അന്റോണിയോ പ്രത്സിയോസി എന്ന മാധ്യമപ്രവർത്തകൻ പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ജൂലൈ 22 ബുധനാഴ്ച റോമിൽ നടന്ന ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി. മാനവികതയ്ക്കു ചേരാത്ത യുദ്ധം അവസാനിപ്പിക്കാൻ സമാധാനത്തിന്റെ ഒരു ഈസ്റ്ററാണ് നമുക്ക് ആവശ്യമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. പുസ്തകപ്രസാധന ചടങ്ങിൽ സംബന്ധിച്ച ഇറ്റലിയുടെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യങ്ങൾക്കും അന്താരാഷ്ട്ര സഹകരണത്തിനുമായുള്ള മന്ത്രിയുമായ അന്റോണിയോ തജാനി ജനതകൾക്കിടയിൽ ഐക്യമുണ്ടാകാൻ വേണ്ടി പരിശ്രമിക്കാൻ ക്രൈസ്തവർക്കുള്ള കടമ പ്രത്യേകം പരാമർശിച്ചു. ലോകത്ത് സമാധാനം അകലെയാണെന്ന തോന്നലുളവാക്കുന്ന യുദ്ധങ്ങളും സംഘർഷങ്ങളുമാണ് അരങ്ങേറുന്നതെന്നും സമാധാന ചർച്ചകളും സഹവർത്തിത്വം പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളുമാണ് ഇന്നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമെന്നും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ. മാധ്യമപ്രവർത്തകനായ അന്റോണിയോ പ്രത്സിയോസിയുടെ പുസ്തക പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ജൂലൈ 22 ബുധനാഴ്ച റോമിൽ നടന്ന ചടങ്ങിൽ സംബന്ധിക്കാനെത്തിയ വേളയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഉക്രൈനിൽ സമാധാനം നിലനിൽക്കുന്നില്ലെന്നും ഇറാൻ പ്രതിസന്ധിയിൽ അനുരഞ്ജന ചർച്ചകൾ പുനരാരംഭിക്കേണ്ട ആവശ്യമുണ്ടെന്നും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി അഭിപ്രായപ്പെട്ടു. അതേസമയം ഇറാനിലെ നിലവിലെ സങ്കീർണമായ അവസ്ഥയെക്കുറിച്ച് വത്തിക്കാൻ നയതന്ത്രജ്ഞൻ കൂടിയായ കർദിനാൾ പരോളിൻ ആശങ്ക പ്രകടിപ്പിച്ചു. മതിലുകളല്ല പരസ്പര സഹകരണത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും പാലങ്ങളാണ് പണിയേണ്ടതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ 14-ാമൻ പാപ്പ രചിച്ച ആദ്യ ചാക്രിക ലേഖനം മഞ്ഞീഫിക്ക ഉമാനിത്താസിന്റെ 1-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള ഖണ്ഡികകളുടെ അപഗ്രഥനമാണ് നാം ശ്രവിക്കുന്നത്.

കാലഘട്ടങ്ങളുടെ വെല്ലുവിളികളെ എടുത്തു കാണിക്കുന്നതിനും അവയ്ക്കു മധ്യത്തിൽ ധാർമ്മികമായ ഒരു അടിത്തറയോടുകൂടി എങ്ങനെ ജീവിക്കാമെന്ന് ഉദ്ബോധിപ്പിക്കുന്നതുമാണ് പരിശുദ്ധ പിതാക്കന്മാരുടെ ചാക്രിക ലേഖനങ്ങൾ. സാമൂഹികമായ പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുവാനും അവയ്ക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുവാനും മാത്രമല്ല മനുഷ്യനെ അവന്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവയാണ് ഇത്തരം ചാക്രിക ലേഖനങ്ങൾ. വ്യാവസായിക വിപ്ലവം കൊടുമ്പിരി കൊണ്ട അവസരത്തിൽ അവ മനുഷ്യന്റെ അന്തസ്സിനെപ്പോലും ചോദ്യം ചെയ്യുവാൻ തുടങ്ങിയപ്പോഴാണ് ഒരു പ്രവാചക ശബ്ദം പോലെ ലിയോ 13-ാമൻ പാപ്പായുടെ റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം പ്രസിദ്ധീകരിക്കപ്പെടുന്നതും. അത് മനുഷ്യജീവന്റെ അന്തസ്സിനെ വീണ്ടെടുക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നയിച്ചതും. കാലങ്ങൾക്കിപ്പുറം ലിയോ 14-ാമൻ പാപ്പായും സമൂഹം അഭിമുഖീകരിക്കുന്ന മറ്റൊരു വെല്ലുവിളിയെ, അതായത് സാങ്കേതികതയുടെ അതിപ്രസരത്തിൽ വിസ്മരിക്കപ്പെടുന്ന മാനവിക അന്തസ്സിനെ വീണ്ടെടുക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് മഞ്ഞീഫിക്ക ഉമാനിതാസ് എന്ന മറ്റൊരു ചാക്രിക ലേഖനത്തിന് രൂപം നൽകിയിരിക്കുന്നു. ഇതിനോടകം വിവിധ ഭാഷകളിൽ കോടിക്കണക്കിന് ആളുകളാണ് ഈ ലേഖനം വായിക്കുകയും അതിലെ ഉള്ളടക്കങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ചാക്രിക ലേഖനത്തിന്റെ 23 മുതലുള്ള ഖണ്ഡികകളാണ് നാം ഇനി വിചിന്തനം ചെയ്യുന്നത്. സത്യവും നന്മയും സൗന്ദര്യവും ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന എല്ലാവരെയും സഭ തന്റെ സഹയാത്രികരായി കണക്കാക്കുന്നു എന്ന വാചകത്തോടെയാണ് 23-ാമത് ഖണ്ഡിക ആരംഭിക്കുന്നത്. ഇത് സഭയുടെ സാമൂഹികമായ മാനം എടുത്തു കാണിക്കുന്നു. കാലത്തിന്റെ അടയാളങ്ങളെ കേൾക്കുവാനും തിരിച്ചറിയുവാനും വ്യാഖ്യാനിക്കുവാനും ആഹ്വാനം ചെയ്യുന്ന 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ അജപാലന ശൈലി സ്വീകരിച്ചുകൊണ്ട് എല്ലാവരെയും കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു മാതാവെന്ന നിലയിൽ ഏവരെയും ചേർത്തുപിടിക്കുന്നതാണ് സഭയുടെ സ്വഭാവം എന്നതും പാപ്പ വിശദീകരിക്കുന്നു. അതിനാൽ സത്യമറിയിക്കുവാൻ ആരെയും ഭയപ്പെടാത്ത സഭയെയാണ് പാപ്പ എടുത്തു കാണിക്കുന്നത്. ഇതുതന്നെയാണ് അപ്രിയ സത്യങ്ങളെപ്പോലും പരിശുദ്ധ പിതാക്കന്മാർ അഭിസംബോധന ചെയ്യുന്നതിന് കാരണവും. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ലോകത്തെ നോക്കിക്കാണുന്ന സഭ ശാസ്ത്രീയമായ അറിവുകളെ ഭയപ്പെടുന്നില്ല, മറിച്ച് നീതിയുടെയും സമാധാനത്തിന്റെയും പാതകൾ വെട്ടിത്തെളിക്കുവാൻ ദൈവവചനം നൽകുന്ന മാനദണ്ഡങ്ങളെ സാമൂഹിക പശ്ചാത്തലത്തിൽ പ്രയോഗിക്കുവാൻ തത്വശാസ്ത്രത്തിന്റെയും സാമൂഹിക ശാസ്ത്രങ്ങളുടെയും സഹായം അത്യന്താപേക്ഷിതമാണെന്ന് സഭ തിരിച്ചറിയുന്നു. ഇതാണ് പല കാര്യങ്ങളിലും അന്തിമമായ ഒരു വാക്ക് നൽകുവാനോ അതിൽ എല്ലാറ്റിനെയും ഒതുക്കി നിർത്തുവാനോ സഭ ആഗ്രഹിക്കാതെ പല ശാസ്ത്ര ഗവേഷണങ്ങളെയും ഗൗരവകരവും വിശ്വസ്തവുമായ സംവാദങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് കാരണം. ഇതാണ് പരിശുദ്ധ പിതാക്കന്മാർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന സംഭാഷണത്തിന്റെ പാത. സുവിശേഷവും മാനുഷിക വിജ്ഞാനങ്ങളും തമ്മിലുള്ള ഈ ഫലപ്രദമായ സംഭാഷണങ്ങളാണ് മഞ്ഞീഫിക്ക ഉമാനിത്താസ് പോലെയുള്ള സാമൂഹിക പഠനങ്ങളുടെ അടിസ്ഥാനം. സുവിശേഷ മൂല്യങ്ങൾ ആധുനിക രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങളിൽ എങ്ങനെ നടപ്പിലാക്കാം എന്ന് മനസ്സിലാക്കുവാൻ ഈ ശാസ്ത്രങ്ങൾ സഹായിക്കുന്നു. സഭയുടെ സാമൂഹിക പ്രബോധനമെന്നത് ദ്രുതഗതിയിലുള്ള പരിഹാരങ്ങളല്ല, മറിച്ച് ശരിയായ തീരുമാനങ്ങളെടുക്കുവാൻ സഹായിക്കുന്ന മൂല്യങ്ങളുടെയും തത്വങ്ങളുടെയും ഒരു ശേഖരമാണ്. പൊതുവായ വിവേചനത്തിന് ഒരു പിന്തുണ കൂടി ഈ പ്രബോധനങ്ങൾ നൽകുന്നു. പൊതുനന്മയ്ക്കും മനുഷ്യ അന്തസ്സിനുമായി പ്രവർത്തിക്കുന്നവർക്ക് ഒരു ധാർമ്മിക പിന്തുണയും വിവേചനത്തിനുള്ള വെളിച്ചവും ഇത് പ്രദാനം ചെയ്യുന്നു. അതിനാൽ സത്യമെന്നത് ഒരു കൂട്ടർക്കു മാത്രം അവകാശപ്പെട്ടതല്ല, മറിച്ച് എല്ലാവരുമായും പങ്കുവയ്ക്കേണ്ട ഒന്നാണെന്ന ബോധ്യമാണ് സഭയുടെ ഈ പ്രബോധനങ്ങൾ സമൂഹത്തിന് സമർപ്പിക്കപ്പെടുന്നതിന് കാരണം. സത്യം സംരക്ഷിക്കപ്പെടേണ്ട ഒരു ഭൂപ്രദേശമല്ല, മറിച്ച് പങ്കുവയ്ക്കേണ്ട ഒരു നന്മയാണ് എന്ന ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അധികാരത്തിന്റെ ഇടങ്ങൾ പിടിച്ചെടുക്കുന്നതിനേക്കാളും സാംസ്കാരിക കോട്ടകൾ കാത്തുസൂക്ഷിക്കുന്നതിനേക്കാളും പ്രധാനം നന്മയുടെ പ്രക്രിയകൾ ആരംഭിക്കുകയും അവ പക്വത പ്രാപിക്കുവാൻ അനുവദിക്കുകയും ചെയ്യുക എന്നതാണെന്ന് ലിയോ 14-ാമൻ പാപ്പ വിശദീകരിക്കുന്നു. സത്യത്തെക്കുറിച്ചുള്ള സഭയുടെ ആഴത്തിലുള്ള കാഴ്ചപ്പാടാണ് ഇവിടെ വ്യക്തമാകുന്നത്. സുവിശേഷ സത്യം മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല, മറിച്ച് സംസ്കാരങ്ങളുടെയും ജീവിതങ്ങളുടെയും ഇടയിൽ സ്വാഭാവികമായി വളരേണ്ട ഒന്നാണെന്നും കൂട്ടായ്മയുടെ പ്രാധാന്യത്തെ അനുസ്മരിച്ചുകൊണ്ട് പാപ്പ ഉദ്ബോധിപ്പിക്കുന്നു. ഈ വൈവിധ്യത്തെ വിശദീകരിക്കുവാൻ പോളിഹൈഡ്രൺ എന്ന ചിത്രം പാപ്പ ഉപയോഗിക്കുന്നു. പല മുഖങ്ങളുള്ള ഈ രൂപം ഒരേ സത്യത്തെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് പ്രതിഫലിപ്പിക്കുന്നു. കാരണം
സുവിശേഷത്തിന്റെ സത്യം വ്യത്യസ്ത കോണുകളിൽ നിന്ന് വിവിധ രീതികളിൽ പ്രതിഫലിപ്പിക്കുന്നതിനെ തിരിച്ചറിയുവാനും സ്വീകരിക്കുവാനും ഏവർക്കും സാധിക്കണമെന്നും പാപ്പ ഈ ചിത്രത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു. ഏകവും അതേസമയം ബഹുരൂപവുമായ സത്യത്തോടുള്ള ഈ തുറന്ന മനോഭാവം സഭയുടെ കാത്തോലികതയെ ആഴത്തിൽ പ്രകടിപ്പിക്കുന്നു. സഭയുടെ കാത്തോലികത അല്ലെങ്കിൽ സാർവത്രികത എന്നത് കേവലമൊരു ഭൂപ്രദേശത്തെ സംബന്ധിക്കുന്നതല്ല, മറിച്ച് അത് സഭയുടെ തുറന്ന മനോഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ലോകത്തിലെ സകല സംസ്കാരങ്ങളിലും ജനതകളിലും സഭ ലയിച്ചു ചേർന്നിരിക്കുന്നു. ദൈവജനത്തിനുള്ളിലെ വിവിധ വിളികളും സംസ്കാരങ്ങളും പരസ്പരം പൂരകങ്ങളായി മാറണം. വിശുദ്ധ പോൾ ആറാമൻ പാപ്പ പഠിപ്പിച്ചതുപോലെ ലോകത്തിലെ എല്ലാ സാമൂഹിക പ്രശ്നങ്ങൾക്കും ഒരൊറ്റ ഉത്തരം നൽകുവാൻ സാമൂഹിക പ്രബോധനത്തിന് സാധിക്കില്ല. ഓരോ പ്രാദേശിക സഭയും തങ്ങളുടെ നാടിന്റെ യാഥാർത്ഥ്യങ്ങൾക്കനുസരിച്ച് സുവിശേഷത്തെ വായിക്കുവാൻ ബാധ്യസ്ഥരാണ്. ദൗത്യത്തിന്റെ സാർവത്രികതയും പ്രാദേശികമായ വേരുകളും തമ്മിലുള്ള ഈ സന്തുലിതാവസ്ഥ സഭയുടെ ചൈതന്യമാണ്. ഓരോ സമൂഹവും പരസ്പര കൈമാറ്റത്തിലൂടെയും പൂർണമായ കൂട്ടായ്മയിലേക്കുമുള്ള പൊതുവായ പരിശ്രമത്തിലൂടെയും സഭ മുഴുവനെയും മുൻപോട്ട് നയിക്കുന്നുവെന്നും പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. സഭയുടെ സാമൂഹിക പ്രബോധനമെന്നത് തത്വങ്ങളുടെയോ നിയമങ്ങളുടെയോ ഒരു കൈപ്പുസ്തകമല്ല, മറിച്ച് സമൂഹത്തിന്റെ വിവേചനത്തിനുള്ള ഒരു യാത്രയാണെന്നും പാപ്പ എടുത്തു പറയുന്നു. കാലത്തിന്റെ അടയാളങ്ങളാൽ ചോദ്യം ചെയ്യപ്പെടുവാൻ അനുവദിക്കപ്പെട്ടുകൊണ്ട് സുവിശേഷത്തിന്റെ നിത്യസത്യവും ചരിത്രത്തിലെ സങ്കീർണമായ ചോദ്യങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ നിന്നുമാണ് ഇത് ജന്മമെടുക്കുന്നത്. മനുഷ്യാന്തസ് തകർക്കപ്പെടുമ്പോഴും രാഷ്ട്രീയം മനുഷ്യത്വത്തിന് വിരുദ്ധമാകുമ്പോഴും സഭ ശബ്ദമുയർത്തണം. എന്നാൽ അത് അധികാരം സ്ഥാപിക്കുവാനല്ല, മറിച്ച് കൂട്ടായ്മയെ സേവിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നോക്കുമ്പോൾ സാമൂഹിക പ്രബോധനം എന്നത് ചരിത്രത്തിലെ കൂട്ടായ്മയുടെ ദൈവശാസ്ത്രമായി മാറുന്നു. അത് വെറുമൊരു പ്രസംഗമല്ല, മറിച്ച് സംവാദവും പ്രവചനവുമായി മാറുന്ന ദൈവവചനമാണ്. അതുകൊണ്ട് സഹോദരങ്ങളുടെ അന്തസ്സ് തകർക്കപ്പെടുമ്പോൾ, രാഷ്ട്രീയം മാനുഷിക ദുരന്തങ്ങളോട് പ്രതികരിക്കാതിരിക്കുമ്പോൾ, സാമ്പത്തികം വ്യക്തികൾക്കെതിരായി മാറുമ്പോൾ, അല്ലെങ്കിൽ ശാസ്ത്രം അതിന്റെ പരിധികൾ ലംഘിക്കുമ്പോൾ, സഭ മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളോടും ഇതര മതസ്ഥരോടും ചേർന്ന് തന്റെ ശബ്ദമുയർത്തണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്യുന്നു. ഫ്രാൻസിസ് പാപ്പായുടെ ലൗദാത്തോ സി, ഫ്രത്തേലി തൂത്തി എന്നിവയിൽ വിവരിച്ചിട്ടുള്ള കാര്യങ്ങൾ വ്യവസ്ഥാപിതമായി ആവർത്തിക്കുന്നില്ല എങ്കിലും ലിയോ പതിനാലാമൻ പാപ്പായുടെ ചാക്രിക ലേഖനം ഒരു പാരമ്പര്യത്തിന്റെ തുടർച്ചയാണെന്ന് എടുത്തു പറയുന്നു. സഭയുടെ പ്രബോധനത്തിൽ രണ്ടു വശങ്ങളുണ്ട്. ഒന്ന്, ഒരിക്കലും മാറാത്ത വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങൾ, ഉദാഹരണത്തിന് മനുഷ്യാന്തസ്, സ്നേഹം, നീതി എന്നിവയൊക്കെയാണവ. രണ്ട്, ലോകത്തിലെ പുതിയ പ്രശ്നങ്ങളെ, ഉദാഹരണത്തിന് കാലാവസ്ഥാ വ്യതിയാനം, ഡിജിറ്റൽ യുഗം എന്നിവയൊക്കെ അഭിമുഖീകരിക്കുവാനുള്ള സഭയുടെ പുതിയ രീതികൾ. ഇവ രണ്ടും പരസ്പര പൂരകങ്ങളാണെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. സഭയെ ഒരു ആധിപത്യ സ്ഥാപനമായല്ല, മറിച്ച് ലോകത്തിന്റെ പ്രശ്നങ്ങളിൽ പങ്കുചേരുന്ന, ശാസ്ത്രത്തെ ആദരിക്കുന്ന, വിനയത്തോടെ സംവാദത്തിന് തയ്യാറാകുന്ന ഒരു കൂട്ടായ്മയായിട്ടാണ് പാപ്പ ഈ ഖണ്ഡികകളിൽ ചിത്രീകരിക്കുന്നത്. സഭയുടെ സാമൂഹിക പ്രബോധനം കേവലം വാക്കുകളല്ല, മറിച്ച് മനുഷ്യന്റെ അന്തസ് കാത്തുസൂക്ഷിക്കുവാനുള്ള പ്രായോഗികമായ സ്നേഹത്തിന്റെ പാതയാണെന്നും ഓരോ വിശ്വാസിയും തന്റെ ചുറ്റുമുള്ള ലോകത്തെ സുവിശേഷത്തിന്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണുവാനും നീതിക്കായി പ്രവർത്തിക്കുവാനും തയ്യാറാവണമെന്നും പാപ്പ ആഹ്വാനം ചെയ്യുന്നു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ലിജോ ചെമ്പകശ്ശേരിലിന്റെ വരികൾക്ക് ജോജി ജോൺസ് സംഗീതം പകർന്ന ഗാനം ആലാപനം മധു ബാലകൃഷ്ണൻ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. ഇറ്റലിയിലെ സഭാ സാമൂഹിക ജീവിതത്തിന് പ്രസിഡന്റ് സെർജോ മത്തരല്ല നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച് ലിയോ 14-ാമൻ പാപ്പ രാജ്യത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ തന്നിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജനസേവനമെന്ന ഉന്നതമായ ഉത്തരവാദിത്വം വിശ്വസ്തതാപൂർവം നിർവഹിക്കുന്നതിനായി ഇറ്റലിയുടെ സ്വർഗീയ മധ്യസ്ഥരായ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെയും സിയന്നയിലെ വിശുദ്ധ കാതറിന്റെയും സംരക്ഷണത്തിന് പ്രസിഡന്റ് മത്തരല്ലയെ സമർപ്പിക്കുന്നുവെന്ന് അദ്ദേഹത്തിന്റെ 85-ാം പിറന്നാൾ ദിനത്തിലയച്ച ടെലഗ്രാം സന്ദേശത്തിൽ പാപ്പ എഴുതി. 2025 ഒക്ടോബർ 14-ന് ലിയോ 14-ാമൻ പാപ്പ ഇറ്റലിയുടെ പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയായ റോമിലെ ക്വിരിനാലെ കൊട്ടാരത്തിലെത്തി അഭിവാദ്യം ചെയ്തിരുന്നു. പ്രാദേശിക സഭകളുടെ പ്രാധാന്യം എടുത്തുകാട്ടിയും സിനിഡാത്മകത ജീവിക്കുന്നതിൽ അവയ്ക്കുള്ള ഉത്തരവാദിത്വം ഓർമ്മിപ്പിച്ചും കർദിനാൾ മാരിയോ ഗ്രെക് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ നടക്കുന്ന ഏഷ്യൻ മിത്രാൻ സമിതികളുടെ ഫെഡറേഷന്റെ 12-ാമത് പ്ലീനറി സമ്മേളനത്തിൽ സംബന്ധിച്ച് സംസാരിക്കവേ പ്രാദേശിക സഭകൾ തമ്മിലുള്ള സഹകരണത്തിന്റെ പ്രാധാന്യവും സിനഡ് ജനറൽ സെക്രട്ടേറിയറ്റിന്റെ സെക്രട്ടറി ജനറൽ കൂടിയായ കർദിനാൾ മാരിയോ ഗ്രെക് ഓർമ്മിപ്പിച്ചു. സഭയുടെ സിനഡാത്മകത എന്ന ആശയം ചർച്ച ചെയ്യാനും വിശകലനം ചെയ്യാനും മാത്രമുള്ളതല്ല, അത് പ്രായോഗികമായി സഭയുടെ അനുദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. സഭയിൽ, പ്രത്യേകിച്ച് ഏഷ്യയിലെ സഭയിൽ, മതാന്തര സംവാദങ്ങൾ, സാംസ്കാരിക വൈവിധ്യം എന്നിവയ്ക്കുള്ള പ്രാധാന്യം, ക്രൈസ്തവരുടെ ന്യൂനപക്ഷ സാഹചര്യം, ദരിദ്രരോടുള്ള അടുപ്പം തുടങ്ങിയ പ്രത്യേകതകളും കർദിനാൾ ഗ്രെക് പ്രത്യേകമായി പരാമർശിച്ചു. നിക്കരാഗ്വയിൽ ഇനി തിരഞ്ഞെടുപ്പ് നടത്തില്ലെന്ന പ്രസിഡന്റ് ദാനിയൽ ഒർത്തേഗയുടെ തീരുമാനത്തെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭ രാജ്യത്തെ പൌര രാഷ്ട്രീയ അവകാശങ്ങൾക്കുമേലുള്ള പുതിയ നിയന്ത്രണങ്ങൾ അവസാനിപ്പിക്കണമെന്നും പൌരസമൂഹത്തിന് പ്രവർത്തന സ്വാതന്ത്ര്യം ഉറപ്പാക്കി നിയമവാഴ്ച പുനഃസ്ഥാപിക്കണമെന്നും ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടുർക്ക് നിക്കരാഗ്വയുടെ അധികൃതരോട് ആവശ്യപ്പെട്ടു. അതേസമയം പ്രസിഡന്റ് ഒർത്തേഗയുടെ തീരുമാനങ്ങൾ നിയമമാക്കുന്നതിനായി ജൂലൈ അവസാനത്തോടെ പാർലമെന്റിൽ ഭരണഘടനാ ഭേദഗതി അവതരിപ്പിക്കുമെന്ന് ദേശീയ അസംബ്ലി അധ്യക്ഷൻ ഗുസ്താവോ പോറസ് അറിയിച്ചു. 1979 സാൻഡിനിസ്റ്റ് വിപ്ലവത്തിന്റെ 47-ാം വാർഷിക ചടങ്ങിലാണ് ഇനി എതിരാളികൾക്ക് അധികാരം പിടിച്ചെടുക്കാനുള്ള അവസരം നൽകുന്ന തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകില്ലെന്ന് പ്രസിഡന്റ് ഒർത്തേഗ പ്രഖ്യാപിച്ചത്. ഇരട്ട വൻ ഭൂകമ്പങ്ങൾ ദുരിതത്തിലാക്കിയ വെനിസ്വേലയിൽ ഒരു മാസത്തിനിപ്പുറവും ലക്ഷക്കണക്കിനാളുകൾ ദുരിതാവസ്ഥയിലാണ് കഴിയുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. സംഭവത്തിൽ 5,390-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിരുന്നുവെന്നും 16,700-ലധികം പേർക്ക് പരിക്കേറ്റിരുന്നുവെന്നും ജൂലൈ 24 വെള്ളിയാഴ്ച പുറത്തുവിട്ട തങ്ങളുടെ പത്രക്കുറിപ്പിലൂടെ ശിശുക്ഷേമനിധി അറിയിച്ചു. ഈ ഭൂകമ്പങ്ങൾ മൂലം ബുദ്ധിമുട്ടനുഭവിക്കുന്നവരിൽ 170,000 കുട്ടികളുൾപ്പെടെ 470,000 ആളുകളിലേക്ക് ആരോഗ്യ സംരക്ഷണം, പോഷകാഹാരം, ശുദ്ധജലം, ശുചിത്വം, വിദ്യാഭ്യാസം, ബാലസംരക്ഷണം എന്നിവ ഉൾപ്പെടുന്ന മേഖലകളിൽ തങ്ങൾ അടിയന്തിര സഹായങ്ങൾ എത്തിച്ചുവെന്ന് ശിശുക്ഷേമനിധി അറിയിച്ചു. ദുരിതബാധിത പ്രദേശങ്ങളിലെ കുട്ടികളുടെ ഭാവി സംരക്ഷിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ തുടർച്ചയായ സാമ്പത്തിക പിന്തുണ അനിവാര്യമാണെന്നും സംഘടന ഓർമ്മിപ്പിച്ചു. മാനവിക ഇടനാഴി പദ്ധതിയുടെ ഭാഗമായി സൈപ്രസിൽ നിന്ന് 20 അഭയാർത്ഥികൾ ഇറ്റലിയിലെത്തിയതായി സാന്തെജീദിയോ സംഘടന അറിയിച്ചു. ഇറാനിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവരും വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരുമായവരാണ് ദീർഘനാളുകളായി സൈപ്രസിൽ കഴിഞ്ഞിരുന്ന ഈ 20 പേരുമെന്ന് ജൂലൈ 24 വെള്ളിയാഴ്ച പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ സംഘടന അറിയിച്ചു. ഇറാൻ, കോംഗോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, കാമറൂൺ, സൊമാലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇവർ സാന്തിജിദിയോ സമൂഹം വേനൽക്കാലത്ത് സംഘടിപ്പിച്ച സൗജന്യ വിദ്യാഭ്യാസ പരിപാടികളിലൂടെ ഇറ്റാലിയൻ, ഇംഗ്ലീഷ് ഭാഷകൾ അഭ്യസിച്ചിരുന്നു. രണ്ട് നവജാത ശിശുക്കളുൾപ്പെടെ 6 പ്രായപൂർത്തിയാകാത്ത കുട്ടികളും ജൂലൈ 23 സംഘത്തിലുണ്ട്. ഇവരെ ഇറ്റലിയുടെ ലാസിയോ, എമിലിയ റൊമാഞ്ഞ, വെനെത്തോ, ത്രെന്തീനോ എന്നീ ഇറ്റാലിയൻ പ്രവിശ്യകളിലായി പുനരധിവസിപ്പിക്കുമെന്ന് സംഘടന അറിയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി കേൾക്കാം ഭക്തിഗാന മാലിക. ഇന്നത്തെ ഭക്തിഗാന മാലികയിൽ ആദ്യ ഗാനത്തിന് വരികളും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് ചാൾസ് ജോൺ റാന്നി. ആലാപനം ലല്ലു അൽഫോൻസ്.

പീറ്റർ കെ ജോസഫിന്റെ വരികൾക്ക് പീറ്റർ ചേരനല്ലൂർ സംഗീതം പകർന്ന ഗാനമാണ് ഇനി നാം ശ്രവിക്കുന്നത്. ആലാപനം വേണുഗോപാൽ.